ഒറ്റ പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം എസ് ജാനകി പാടിയത് തനിക്കാട്ട് രാജാ പടത്തിലിരുന്ന് ഈസയിലെ രാജാ പാടൽ ആസിരിയർ വാലി ഇവ്വളവു നേരമും വണക്കം കോയമ്പത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് ഷോ ആർജെ പ്രകൃതിയെയും കൂടുതൽ കിട്ടി സില നൊടികളിലെ 8 മണിക്കാണ് ചെയ്തു ചുരുക്കം ചെന്നൈകടന്ന് അഞ്ചുലാകും. അത് തുടർന്ന് റെയിൻബോ വൈബ്സ് പ്രസന്റ് ഇങ്ക ആർജെ മേശ്രീ റെഡ്ഡിയാർക്കാങ്ക സ്റ്റേറ്റ് ഉണ്ടായിരുന്നത് FM Rainbow 103 കോവൈ.

പാട്ട് എസ് ജാനകി എസ് പി ശൈലജ പാടിയത് ഉന്താണി മുടിച്ച പടത്തിലിരുന്ന് ഈസ ഇളയരാജ പാടല ശ്രീ എപ്പുളമൈ പിത്തൻ എഫ് എം റെയിൻബോ 103 കോവയിലെ ഇത് എങ്കിൽ ചോയ്സിലെ ഉള്ള പാടലെല്ലാം വിരുപ്പമാണ് പാടലുകൾ അതും അടിദുൽ സോങ്സ് ഓഫ് 80s കേട്ടിട്ടിരിക്കും. അന്ന വകയിൽ അടുത്ത പാട്ട് പായും പുളി പടത്തിലിരുന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം എസ് ജാനകി പാടിയത് ഈസ ഇളയരാജ പാടല ശ്രീ ബാലി.